അൽമൽഖൈസ് ഷൈഫൈ മൂർഖന്ദ പത്ഗവൈ മണനാവേ കിസ്തായ ന പായീര ബിമണി മണി മസണി അന്ദരൻ ജാനെ ഫിർ പിസ്താണി സത്ഗുരു।